0: സമാവഗഡ് തിവഹിഎഫ്എമ്മും തിവഹിഎഫ്എം തിവഹിനായകും
1: ലവയ കഫ്വഹോ ലവയ

0: വാരോളിയ വിഹുർവേ ഗൗമി ജിത ഐ അൽഗുൺമെൻ ഉരിഹായമ്മെ വെസ് ഏകെ മച്ച ഫഹുറിവ ഏകായ കീഗ നുണിയ എ ഐ അൽഗുൺമെങ്ങെ നിശാനേ കൊതുക ബേണും കുറ ഗൗമി ജിത എ വാരോളിയ വിഹുർവേ വിഹുരില ഉണ്ണയിരുക ഏൻ ആദേഹ നിക്കുണ്ണകമുക എ എബ ആദേശ കുറാക്കമുക എംവരിയ മെ വിധാവണി ഐ എ ദിദേക്കി അഹർമെൻ എഹാ ഇഹുത്രാം കുറഞ്ചിഹെ എഹാ അഹർമെൻ മീ ലോബി വാഞ്ചിഹെ എച്ചിക്കെ എ എച്ചക്കി ഗൗമി മയവന്ത ലോയബ്ബെ ഏൻ നിക്കുമകെ അണ്ണ എച്ചിക്കെ എ റോയഫ എബ അഹർവണ്ണയ ആദേശ കുരേ ഹയക്കൊണ്ണുല എബ്വിസ് ഹുട്ടാലുമേ മെതുക്കണ്മേ നെതി മി ദീപും മി ഗൗമും ഇയം മുന്നേ വിധനി മിഹാറും മി ആദേശ കോൺ ആദേശത്തെ കമ്മെ അവണ്ണനെ ജനി ഫോൺ
1: ಬೇಶಕ್ಕೆ ನೋ ತಮ್ಮ ದಿಡಾಗೆ ತಾರೀಖಕ್ಕೆ ಇನ್ಸಾನಿ ತಾರೀಖುಗೆ ವರ ಕುರಿಯಾ ಗುಳಿಫವ ತಾರೀಖೆ ಏಕೆಗೆ ತಳಾಫುಳಂತಕ್ಕೂ ಹಂಕುರಾಮತಗ ಕೊಮ್ಮೆ ಗುರುಪೆ ನೋಡಿ ಕೊಮ್ಮೆ ಕವಮೆ ಕೊಮ್ಮೆ ರಯ್ಯತೆ ರಂಜ ಕುರನ್ ನಿಕುಣ್ಣನಿ ದಿದೆ ನೋಡಿ ಫತಿಗಂಡ ಮಚ್ಚನಗ ಐ ಮಿ ದಿಡ ತಾರೀಖು ಮೆ ಕವಮೆಗೆ ದಿಡವಾಣಿ ಎ ಗವಮೆಗೆ ಮಿನಿವಂಕಮ ಅಮಿಲ್ವಂತ ದಕ್ಕಾದೆಚ್ಚಕ ಎ ದಿಡ ಆದೇಶ ಮಿ ಕುರಣಿ ಮ್ಯಾವಂತ ಕೌಮಿ ಲೋಬಿಗ ರೋಯೆಫಾ ಹಮ್ ಏಕೋತ ದುಲೆನ್ನೆತಿ ಗೌಮಿ ದಿದಾಗೆ ವಿಹುರುಮ್ಗೆ ತೆರೆಯಿಂಗ್ ಮಿನಿಮಂ ಕಮಾಯಕೋ ಆದಿಸ್ತಕೇವ ಕುರೆ ಏಯ್ ಮೀಗ ಮಿ ಮಾನಕುರಾಯ್ತು.

കണ്ടു ഫാ കുളിത്തേരെ ജെ ഹേ ഫിനി റോളിലിബു മുമ്മേ ഫുരേ വേവാരേ തേരെ മീ ശംവേൽ ശംവേൽ ഗാഡു ദിവേ എഫ് എം.